0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം.
3: സെപ്റ്റംബർ 23-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസ് ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് പ്രപഞ്ചത്തിലെ മാനുഷിക പ്രവർത്തനങ്ങളുടെ അർത്ഥം എന്ന തലക്കെട്ടിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയും എത് സ്പെസ് എന്ന അജപാലന പ്രമാണരേഖയെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 25,000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
4: Nel nome del Padre e del Figlio e dello Spirito Santo.
5: Amen.
4: La pace sia con voi.
3: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
6: Dal libro della Genesi. Poi il Signore Dio piantò un giardino in Eden, a Oriente. E vi collocò l'uomo che aveva plasmato.
3: അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി.
6: Il Signore Dio prese l'uomo e lo pose nel giardino dell'Eden perché lo coltivasse e lo custodisse. Parola di Dio.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Continuando il nostro percorso sulla Costituzione pastorale Gaudium et Spes del Concilio Ecumenico Vaticano II, giungiamo al terzo capitolo della prima parte che ha un titolo attraente: L'attività umana nell'universo.
3: Priya sahodari sahodaranmare, shubhadinam, swagatham. 2-ാം Vatican Ecumenical Council-inde അജപാലന പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര തുടരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിലെ 3-ാം അധ്യായത്തിലാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. ഇതിന് പ്രപഞ്ചത്തിൽ മനുഷ്യപ്രവർത്തനം എന്ന ആകർഷണീയമായ ഒരു ശീർഷകമാണുള്ളത്. ലോകത്തിലെ മനുഷ്യപ്രവർത്തനത്തിന്റെയും സാങ്കേതിക സാമൂഹിക ശാസ്ത്രീയ പുരോഗതിയുടെയും പ്രയോജനം എന്താണ് എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. കൗൺസിൽ സമാപിച്ചതിന് 4 വർഷം തികയുന്നതിന് മുൻപ് 1969 ജൂലൈ 20-നും 21-നും ഇടയിലുള്ള രാത്രിയിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയെന്ന കാര്യം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുരോഗതിയുടെ കർത്താവാണ്. സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് അവൻ തന്റെ അറിവ് വർദ്ധിപ്പിക്കുകയും മുഴുവൻ സമൂഹത്തിന്റെയും പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നുപോകുന്തോറും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെടലുകൾ പരിഗണിക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് പ്രത്യേകിച്ച് പ്രകൃത്യാതീത ശക്തികളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് മനുഷ്യൻ സ്വപ്രയത്നത്താൽ തനിക്കായി സമാർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൗൺസിൽ രേഖ എഴുതുന്നു. ഇക്കാരണത്താൽ ചില ചിന്തകർ സാങ്കേതിക ശാസ്ത്രീയ പുരോഗതിയെ ദൈവവുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായോ ഉപരിപ്ലവമായ ഒന്നായോ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായുള്ള ഒന്നായോ അവതരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. മുൻകാലഘട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമകാലീന മനുഷ്യൻ ലോകത്തെ കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഈ വ്യാഖ്യാനം കാരണമായി. ക്രൈസ്തവ വെളിപാടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗത്താണ് ഇത്തരമൊരു മുൻവിധി പ്രത്യേകമായി ശക്തമാകുന്നത്. ക്രൈസ്തവാനന്തര മാനവതാവാദങ്ങളിൽ മനുഷ്യനും ദൈവവും തെറ്റായ രീതിയിൽ എതിരാളികളായി അവതരിപ്പിക്കപ്പെടുന്നു. തന്റെ അറിവും സ്വാതന്ത്ര്യവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകേണ്ടതുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവവുമായുള്ള ബന്ധം നിഷേധിക്കുന്നതിലൂടെ അങ്ങനെ അവസാനം ഇഹലോകത്തിന് അതീതമായ മനുഷ്യവ്യക്തിയുടെ മൂല്യം ഉറപ്പിക്കുന്നതിനുള്ള സാധ്യതയും നഷ്ടമാകുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ ഹെൻറി ദ ല്യൂബക്ക് മനോഹരമായി വിവരിക്കുന്ന നിരീശ്വര മാനവതാവാദത്തിന്റെ അപകടം ഇതാണ്. കൗൺസിൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗദിയും എത്സ്പെസ് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ ഒറ്റയ്ക്കും മറ്റുള്ളവരോട് ഒത്തുചേർന്നും ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ ഗണനീയങ്ങളാണ്. അതിൽ തന്നെ നോക്കിയാൽ ഈ മാനുഷിക പ്രവർത്തനങ്ങൾ ദൈവതിരുമനസ്സിനോട് യോജിക്കുന്നുണ്ടെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ പ്രമാണരേഖ ഇങ്ങനെ തുടർന്നു പറയുന്നു: സ്വന്ത ബുദ്ധിശക്തിയും കഴിവുകളുമുപയോഗിച്ച് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നവ ദൈവത്തിന്റെ ശക്തിവിശേഷങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കാതെ ബുദ്ധിജീവിയായ സൃഷ്ടിയെ സൃഷ്ടാവിന്റെ എതിരാളിയായി പരിഗണിക്കാതെ മനുഷ്യകുലത്തിന്റെ വൻവിജയങ്ങളോരോന്നും ദൈവമഹത്വത്തിന്റെ അടയാളവും അവിടുത്തെ നിഗൂഢപരിപാലനയുടെ പൂവണിയലുമാണെന്നുമാണ് ക്രൈസ്തവരുടെ ബോധ്യം. അടിസ്ഥാനപരമായി ദൈവം പുരുഷന്റെയും സ്ത്രീയുടെയും കൈകളിൽ ഇപ്പോഴും ജീവനുള്ള അവസ്ഥയിൽ, അതായത് മുന്നോട്ടു സഞ്ചരിക്കുന്ന വളരുന്ന ഒരു സൃഷ്ടിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് തങ്ങളുടെ ജ്ഞാനപൂർവമായ പ്രവർത്തനത്തിലൂടെ അതിനെ പൂർണതയിലേക്ക് നയിക്കേണ്ടതിനായാണ്. ഇവിടെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുണ്ട്. മനുഷ്യരാശി, അതോടൊപ്പം ജോലിയും പുരോഗതിയും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ സ്വാതന്ത്ര്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലിലൂടെ സ്വാംശീകരിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ സമഗ്രതയിൽ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൽ സ്വതന്ത്രവും പ്രവർത്തനനിരതവുമായി തുടരുന്നു. യഥാർത്ഥത്തിൽ അവനിലാണ് മാനവികത അതിന്റെ പൂർണമായ സത്യവും സ്വാതന്ത്ര്യവും കണ്ടെത്തുന്നത്. ഇതുകൂടാതെ വിശുദ്ധ കുർബാനയർപ്പണത്തിൽ അപ്പത്താലും വീഞ്ഞാലും പ്രതിനിധീകരിക്കപ്പെടുന്ന മനുഷ്യപ്രയത്നത്തിന്റെ ഫലം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നതിനായി ഓരോ ദിവസവും അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നു. ഈയൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പ്രധാന സത്യം ഉയർന്നുവരുന്നുണ്ട്: ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി മനുഷ്യൻ ഭൗമികമായ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ദൈനംദിന ജോലി നന്നായി നിർവഹിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ വിളി പൂർണ്ണമായി ജീവിക്കാൻ അവനു കഴിയും. മറ്റെല്ലാവരെയും പോലെ മനുഷ്യരുടെ നഗരത്തിന്റെ നിർമ്മാണത്തിൽ ക്രൈസ്തവരും പങ്കാളികളാകുന്നു. എല്ലാത്തിന്റെയും അന്തിമ ലക്ഷ്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലും ലക്ഷ്യമിട്ടും പുരോഗതിയുടെയും ശാസ്ത്രത്തിന്റെയും ജീവിതത്തിന്റെയും സാഹസിക യാത്ര തങ്ങൾക്കൊപ്പം പങ്കിടുന്നവരോട് ഈയൊരു അന്തിമ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർ മുന്നേറുന്നു. തീർച്ചയായും ഭൗമികമായ പുരോഗതിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് ശ്രദ്ധാപൂർവം വേർതിരിച്ചറിയേണ്ടതുണ്ട്. എന്നിരുന്നാലും മനുഷ്യ സമുദായത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിന് സഹായകമാകുന്നതനുസരിച്ച് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഈ പുരോഗതിക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ പ്രകൃതിയുടെയും പ്രയത്നങ്ങളുടെയും സകല സൽഫലങ്ങളും കർത്താവിൻ്റെ അരൂപിയിലും അവിടുത്തെ കൽപ്പനകൾക്ക് അനുസൃതമായും ഭൂമിയിൽ നാം പ്രചരിപ്പിച്ചതിനു ശേഷം അവയെ നാം വീണ്ടും കണ്ടെത്തും. അപ്പോൾ അവ മാലിന്യരഹിതവും പ്രകാശപൂരിതവുമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നും കൗൺസിൽ പ്രസ്താവിക്കുന്നു. അവസാനമായി ആധികാരികമായ മനുഷ്യപുരോഗതിയായി, അതായത് സമ്പൂർണ്ണ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യരുടെയും പുരോഗതിയായി മാറുന്നതിന് സാങ്കേതികവും ശാസ്ത്രീയവുമായ പുരോഗതി സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും വേണമെന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ മാത്രമേ അത് എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കപ്പെടുകയും എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, അറിവിൻ്റെയും അത് പ്രയോഗിക്കാനുള്ള കഴിവിൻ്റെയും അപ്പം പങ്കിടാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓരോ മനുഷ്യനും ഓരോ ജനതയ്ക്കും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്കൊരുമിച്ച് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും കഴിയുന്നതിനായാണ്.
4: Cari fratelli e sorelle, il Concilio Vaticano II ci invita a condividere il pane del sapere e del saper fare, perché ogni uomo e ogni popolo possa sviluppare le sue potenzialità e insieme possiamo costruire, con l'aiuto di Dio, un futuro migliore.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തൻ്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമവും ചൂഷണവും നേരിടുന്ന ഈ വിഭാഗത്തെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും സംരക്ഷിക്കാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ടുവച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം.
3: സെപ്റ്റംബർ 23-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസ് ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് പ്രപഞ്ചത്തിലെ മാനുഷിക പ്രവർത്തനങ്ങളുടെ അർത്ഥം എന്ന തലക്കെട്ടിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയും എത് സ്പെസ് എന്ന അജപാലന പ്രമാണരേഖയെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 25,000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
4: Nel nome del Padre e del Figlio e dello Spirito Santo.
5: Amen.
4: La pace sia con voi.
3: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
6: Dal libro della Genesi. Poi il Signore Dio piantò un giardino in Eden, a Oriente. E vi collocò l'uomo che aveva plasmato.
3: അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി.
6: Il Signore Dio prese l'uomo e lo pose nel giardino dell'Eden perché lo coltivasse e lo custodisse. Parola di Dio.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Continuando il nostro percorso sulla Costituzione pastorale Gaudium et Spes del Concilio Ecumenico Vaticano II, giungiamo al terzo capitolo della prima parte che ha un titolo attraente: L'attività umana nell'universo.
3: Priya sahodari sahodaranmare, shubhadinam, swagatham. 2-ാം Vatican Ecumenical Council-inde അജപാലന പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര തുടരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിലെ 3-ാം അധ്യായത്തിലാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. ഇതിന് പ്രപഞ്ചത്തിൽ മനുഷ്യപ്രവർത്തനം എന്ന ആകർഷണീയമായ ഒരു ശീർഷകമാണുള്ളത്. ലോകത്തിലെ മനുഷ്യപ്രവർത്തനത്തിന്റെയും സാങ്കേതിക സാമൂഹിക ശാസ്ത്രീയ പുരോഗതിയുടെയും പ്രയോജനം എന്താണ് എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. കൗൺസിൽ സമാപിച്ചതിന് 4 വർഷം തികയുന്നതിന് മുൻപ് 1969 ജൂലൈ 20-നും 21-നും ഇടയിലുള്ള രാത്രിയിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയെന്ന കാര്യം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുരോഗതിയുടെ കർത്താവാണ്. സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് അവൻ തന്റെ അറിവ് വർദ്ധിപ്പിക്കുകയും മുഴുവൻ സമൂഹത്തിന്റെയും പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നുപോകുന്തോറും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെടലുകൾ പരിഗണിക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് പ്രത്യേകിച്ച് പ്രകൃത്യാതീത ശക്തികളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് മനുഷ്യൻ സ്വപ്രയത്നത്താൽ തനിക്കായി സമാർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൗൺസിൽ രേഖ എഴുതുന്നു. ഇക്കാരണത്താൽ ചില ചിന്തകർ സാങ്കേതിക ശാസ്ത്രീയ പുരോഗതിയെ ദൈവവുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായോ ഉപരിപ്ലവമായ ഒന്നായോ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായുള്ള ഒന്നായോ അവതരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. മുൻകാലഘട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമകാലീന മനുഷ്യൻ ലോകത്തെ കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഈ വ്യാഖ്യാനം കാരണമായി. ക്രൈസ്തവ വെളിപാടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗത്താണ് ഇത്തരമൊരു മുൻവിധി പ്രത്യേകമായി ശക്തമാകുന്നത്. ക്രൈസ്തവാനന്തര മാനവതാവാദങ്ങളിൽ മനുഷ്യനും ദൈവവും തെറ്റായ രീതിയിൽ എതിരാളികളായി അവതരിപ്പിക്കപ്പെടുന്നു. തന്റെ അറിവും സ്വാതന്ത്ര്യവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകേണ്ടതുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവവുമായുള്ള ബന്ധം നിഷേധിക്കുന്നതിലൂടെ അങ്ങനെ അവസാനം ഇഹലോകത്തിന് അതീതമായ മനുഷ്യവ്യക്തിയുടെ മൂല്യം ഉറപ്പിക്കുന്നതിനുള്ള സാധ്യതയും നഷ്ടമാകുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ ഹെൻറി ദ ല്യൂബക്ക് മനോഹരമായി വിവരിക്കുന്ന നിരീശ്വര മാനവതാവാദത്തിന്റെ അപകടം ഇതാണ്. കൗൺസിൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗതിയും എത്സ്പെസ് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ ഒറ്റയ്ക്കും മറ്റുള്ളവരോട് ഒത്തുചേർന്നും ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ ഗണനീയങ്ങളാണ്. അതിൽ തന്നെ നോക്കിയാൽ ഈ മാനുഷിക പ്രവർത്തനങ്ങൾ ദൈവതിരുമനസ്സിനോട് യോജിക്കുന്നുണ്ടെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ പ്രമാണരേഖ ഇങ്ങനെ തുടർന്നു പറയുന്നു: സ്വന്ത ബുദ്ധിശക്തിയും കഴിവുകളുമുപയോഗിച്ച് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നവ ദൈവത്തിന്റെ ശക്തിവിശേഷങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കാതെ ബുദ്ധിജീവിയായ സൃഷ്ടിയെ സൃഷ്ടാവിന്റെ എതിരാളിയായി പരിഗണിക്കാതെ മനുഷ്യകുലത്തിന്റെ വൻവിജയങ്ങളോരോന്നും ദൈവമഹത്വത്തിന്റെ അടയാളവും അവിടുത്തെ നിഗൂഢപരിപാലനയുടെ പൂവണിയലുമാണെന്നുമാണ് ക്രൈസ്തവരുടെ ബോധ്യം. അടിസ്ഥാനപരമായി ദൈവം പുരുഷന്റെയും സ്ത്രീയുടെയും കൈകളിൽ ഇപ്പോഴും ജീവനുള്ള അവസ്ഥയിൽ, അതായത് മുന്നോട്ടു സഞ്ചരിക്കുന്ന വളരുന്ന ഒരു സൃഷ്ടിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് തങ്ങളുടെ ജ്ഞാനപൂർവമായ പ്രവർത്തനത്തിലൂടെ അതിനെ പൂർണതയിലേക്ക് നയിക്കേണ്ടതിനായാണ്. ഇവിടെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുണ്ട്. മനുഷ്യരാശി, അതോടൊപ്പം ജോലിയും പുരോഗതിയും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ സ്വാതന്ത്ര്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലിലൂടെ സ്വാംശീകരിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ സമഗ്രതയിൽ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൽ സ്വതന്ത്രവും പ്രവർത്തനനിരതവുമായി തുടരുന്നു. യഥാർത്ഥത്തിൽ അവനിലാണ് മാനവികത അതിന്റെ പൂർണമായ സത്യവും സ്വാതന്ത്ര്യവും കണ്ടെത്തുന്നത്. ഇതുകൂടാതെ വിശുദ്ധ കുർബാനയർപ്പണത്തിൽ അപ്പത്താലും വീഞ്ഞാലും പ്രതിനിധീകരിക്കപ്പെടുന്ന മനുഷ്യപ്രയത്നത്തിന്റെ ഫലം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നതിനായി ഓരോ ദിവസവും അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നു. ഈയൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പ്രധാന സത്യം ഉയർന്നുവരുന്നുണ്ട്: ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി മനുഷ്യൻ ഭൗമികമായ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ദൈനംദിന ജോലി നന്നായി നിർവഹിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ വിളി പൂർണമായി ജീവിക്കാൻ അവനു കഴിയും. മറ്റെല്ലാവരെയും പോലെ മനുഷ്യരുടെ നഗരത്തിന്റെ നിർമ്മാണത്തിൽ ക്രൈസ്തവരും പങ്കാളികളാകുന്നു. എല്ലാത്തിന്റെയും അന്തിമ ലക്ഷ്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലും ലക്ഷ്യമിട്ടും പുരോഗതിയുടെയും ശാസ്ത്രത്തിന്റെയും ജീവിതത്തിന്റെയും സാഹസിക യാത്ര തങ്ങൾക്കൊപ്പം പങ്കിടുന്നവരോട് ഈയൊരു അന്തിമ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർ മുന്നേറുന്നു. തീർച്ചയായും ഭൗമികമായ പുരോഗതിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് ശ്രദ്ധാപൂർവം വേർതിരിച്ചറിയേണ്ടതുണ്ട്. എന്നിരുന്നാലും മനുഷ്യ സമുദായത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിന് സഹായകമാകുന്നതനുസരിച്ച് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഈ പുരോഗതിക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ പ്രകൃതിയുടെയും പ്രയത്നങ്ങളുടെയും സകല സൽഫലങ്ങളും കർത്താവിൻ്റെ അരൂപിയിലും അവിടുത്തെ കൽപ്പനകൾക്ക് അനുസൃതമായും ഭൂമിയിൽ നാം പ്രചരിപ്പിച്ചതിനു ശേഷം അവയെ നാം വീണ്ടും കണ്ടെത്തും. അപ്പോൾ അവ മാലിന്യരഹിതവും പ്രകാശപൂരിതവുമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നും കൗൺസിൽ പ്രസ്താവിക്കുന്നു. അവസാനമായി ആധികാരികമായ മനുഷ്യപുരോഗതിയായി, അതായത് സമ്പൂർണ്ണ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യരുടെയും പുരോഗതിയായി മാറുന്നതിന് സാങ്കേതികവും ശാസ്ത്രീയവുമായ പുരോഗതി സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും വേണമെന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ മാത്രമേ അത് എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കപ്പെടുകയും എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, അറിവിൻ്റെയും അത് പ്രയോഗിക്കാനുള്ള കഴിവിൻ്റെയും അപ്പം പങ്കിടാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓരോ മനുഷ്യനും ഓരോ ജനതയ്ക്കും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്കൊരുമിച്ച് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും കഴിയുന്നതിനായാണ്.
4: Cari fratelli e sorelle, il Concilio Vaticano II ci invita a condividere il pane del sapere e del saper fare, perché ogni uomo e ogni popolo possa sviluppare le sue potenzialità e insieme possiamo costruire, con l'aiuto di Dio, un futuro migliore.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തൻ്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമവും ചൂഷണവും നേരിടുന്ന ഈ വിഭാഗത്തെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും സംരക്ഷിക്കാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ടുവച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സുവിശേഷ പ്രഘോഷണത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുത്ത ബിഷപ്പ് ഫുൾട്ടൺ ഷീന്റെ മാതൃക ഇന്നത്തെ യുവജനങ്ങൾക്കും പുതുതലമുറകൾക്കും മാതൃകയാക്കാവുന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ

0: 25-ന് ഫ്രാൻസിലേക്ക് നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപായി സെപ്റ്റംബർ 23-ന് വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ സംസാരിക്കവെയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് ബിഷപ്പ് ഷീന്റെ മാതൃകയെക്കുറിച്ച് പരിശുദ്ധപിതാവ് എടുത്തുപറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിച്ച ഈ മെത്രാന്റെ മാതൃകയും മാധ്യസ്ഥ്യവും സന്തോഷപൂർവമായ ആവേശത്തോടെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ അനേകർക്ക് പ്രചോദനമാകട്ടെയെന്ന് പരിശുദ്ധപിതാവ് ആശംസിച്ചു. സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മിസൌറിയിലെ സെന്റ് ലൂയിസിലുള്ള ദിഡോമറ്റ് അമേരിക്ക സെന്ററിൽ ബിഷപ്പ് ഫുൾട്ടൺ ഷീനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടക്കും. സുവിശേഷവത്കരണ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെയായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇപ്പോഴും ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന തന്റെ പ്രഥമ ചാക്രികലേഖനത്തിൽ താൻ മുന്നോട്ടുവയ്ക്കുന്ന മനുഷ്യരായി തുടരാനുള്ള കടമയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായാണ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കെത്തുകയെന്ന് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റർ അന്ദ്രയ തൊർണിയെല്ലി. സാങ്കേതിക വിദ്യകൾ സാങ്കേതിക പിരിമുറുക്കങ്ങളിലേക്ക് നയിക്കുകയും മനുഷ്യജീവിതത്തിനും അതിന്റെ അന്തസ്സിനുമെതിരായ ആക്രമണങ്ങളും യുദ്ധത്തിന്റെ ക്രൂരതയും അതിനെ അനിവാര്യമെന്ന നിലയിൽ സാധാരണവൽക്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളും മുന്നേറുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ മാനവികതയിൽ തുടരാനുള്ള പരിശുദ്ധപിതാവിന്റെ ആഹ്വാനം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനമെന്ന ആശയം മുന്നോട്ടുവയ്ക്കുന്ന പാപ്പയുടേത് അധികാരത്തിന്റെയും ശക്തിയുടെയും ന്യായചിന്തകളോട് ചേർന്നു പോകുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ പ്രശസ്തമായിരുന്ന ഫ്രാൻസിലേക്ക് തന്റെ 5-ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലികയാത്രയുടെ ഭാഗമായെത്തുന്ന ലിയോ 14 പാപ്പയെ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രാദേശിക കത്തോലിക്കാ സഭ. ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പ് ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെയും മൂല്യച്യുതിയുടെയും മുന്നിൽ വിശ്വാസത്തിന്റെ പ്രകാശം പരത്താനും മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും മനുഷ്യാന്തസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും പരിശുദ്ധപിതാവിന്റെ സന്ദർശനവും പ്രഘോഷണങ്ങളും സഹായകരമായേക്കും. നേപ്പാളിന്റെ മധ്യവടക്കൻ മേഖലകളിലുണ്ടായ കനത്ത പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണെന്നും പ്രളയത്തിനുശേഷം ഒരു മാസം പിന്നിട്ടുകഴിഞ്ഞിട്ടും 14,000-ത്തോളം കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് സെപ്റ്റംബർ 23 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് 414 കുട്ടികളടക്കം 440 പേർ വിദ്യാഭ്യാസ മേഖലയിൽ മരണമടയുകയോ കാണാതാവുകയോ ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് സംഘടന എഴുതിയത്. ധാദിംഗ്, നുവാക്കോട്ട്, റസുവ ജില്ലകളിലെ 62 സ്കൂളുകളിലും പഠനകേന്ദ്രങ്ങളിലുമായി 14,000-ത്തിലധികം കുട്ടികൾക്ക് പഠനം തുടരാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നേപ്പാളിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി അലീച്ചെ അകുങ്ക പ്രസ്താവിച്ചു. ദുരന്തബാധിത മേഖലകളിൽ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത് കുട്ടികൾക്ക് സുരക്ഷിതത്വവും സാധാരണ ജീവിതത്തിന്റെ താളവും പ്രതീക്ഷയും വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ശ്രീമതി അകുങ്ക അഭിപ്രായപ്പെട്ടു. സുഡാനിലെ വടക്കൻ കോർഡോഫാൻ സംസ്ഥാനത്തെ ഷിക്കാൻ പ്രദേശത്ത് 2 ഗോഡൌണുകൾക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3.3 ലക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമഗ്രികൾ നശിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. സെപ്റ്റംബർ 20 ആക്രമണത്തിൽ 2,92,000-ത്തിലേറെ സ്കൂൾ പാഠപുസ്തകങ്ങളും അറബി ഭാഷയുടെയും ഗണിതത്തിന്റെയും ആവർത്തന പഠനത്തിനായി തയ്യാറാക്കിയ 40,000 പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. ഈ ആക്രമണം 1,000,000-ക്കണക്കിന് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശിശുക്ഷേമനിധി വിലയിരുത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ അവസാന ഭാഗമാണ് നാം കേൾക്കുന്നത്.

കൂട്ടായ്മയുടെ ശക്തിയെ എടുത്തുകാണിക്കുന്ന പഠനങ്ങളാണ് കത്തോലിക്കാ സഭ എക്കാലത്തും നൽകിയിരിക്കുന്നത്. അതിനു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഈ കൂട്ടായ ശക്തി മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തുകാണിക്കുന്നു. സഭയെ വിശദീകരിക്കുന്ന എക്ലേസിയ എന്ന ഗ്രീക്ക് പദവും കൂട്ടായ്മ ഭാവത്തെയാണ് അടിവരയിടുന്നത്. എക്ലേസിയ എന്ന വാക്കിന്റെ പദോൽപത്തി പുരാതനമായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. സമ്മേളനം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നർത്ഥം വരുന്ന എക്, കാലയോ എന്നീ രണ്ടു പദങ്ങളുടെ സംയോജനത്തിൽ നിന്നുമാണ് എക്ലേസിയ എന്ന പദം രൂപപ്പെട്ടത്. തുടക്കത്തിൽ എക്ലേസിയ എന്നത് പുരാതന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളിലെ പൗരന്മാരുടെ രാഷ്ട്രീയ സമ്മേളനത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ സ്വീകരിച്ച ഈ പദം ക്രിസ്തീയ സഭയെ സൂചിപ്പിക്കുവാൻ തുടങ്ങി. ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം സഭയുടെ തനിമ തന്നെ ഈ കൂട്ടായ്മയിൽ ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് സഭ എപ്പോഴും ജനങ്ങളോട് ചേർന്നു നിൽക്കുവാനുള്ള ക്ഷണം നൽകുന്നത്. ഇത് ദൈവവുമായും സഹചരുമായുമുള്ള കൂട്ടായ്മയെ അർത്ഥം വയ്ക്കുന്നു. സഭയുടെ ഈ കൂട്ടായ്മ ദർശനത്തിന് മാതൃകയാണ് ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ആശയങ്ങളും ആത്മീയമായ ദർശനങ്ങളും. തൊഴിലാളി സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ചാക്രിക ലേഖനം എന്ന നിലയിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഒരുമിച്ചു നീങ്ങുന്നതിനും കൂട്ടായ്മയിൽ വളരുന്നതിനുമാണ്. ക്രിസ്തീയ സാമൂഹിക സിദ്ധാന്തത്തിലെ ഒരു നാഴികക്കല്ലാണ് റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണം. അതുവരെ നിരവധി ലോകസംഘടനകൾ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്തപ്പോൾ ലഭിക്കാത്ത ഒരു പ്രത്യേക ശ്രദ്ധ കത്തോലിക്കാ സഭയുടെ ഈ പ്രസിദ്ധീകരണത്തിനു ലഭിച്ചു എന്നതിന് കാലം സാക്ഷി. ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ സാമൂഹിക ചിന്തയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യനും അവന്റെ അന്തസ്സിനോടുമുള്ള ബഹുമാനമായിരുന്നു. ഈ അടിസ്ഥാന തത്വത്തിന് ഹാനികരമായേക്കാവുന്ന എല്ലാറ്റിനെയും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. പണം, പുരോഗതി, സാങ്കേതികവിദ്യ, പ്രകൃതിയെ നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള കഴിവ് എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ പാപ്പ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ചാക്രിക ലേഖനം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തുള്ള സാമൂഹിക സംഘടനകൾക്കും ആഗോള നേതൃത്വങ്ങൾക്കും വലിയ വഴികാട്ടിയായി മാറി. തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും അവകാശങ്ങളുടെയും കടമകളുടെയും പുനർവിചിന്തനം, ന്യായമായ വേതനവും നീതിയുക്തമായ തൊഴിലവസ്ഥകളും, സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, ദുർബലർക്കും ദരിദ്രർക്കുമുള്ള പ്രത്യേകമായ പരിഗണന എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹികമായ ഒരു പരിഷ്കരണത്തിന് ആഹ്വാനം നൽകുന്ന ഈ ചാക്രിക ലേഖനം അതിന്റെ അവസാന താളുകളിൽ ഈ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഏറെ ആവശ്യമായ കൂട്ടായ്മയുടെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക പ്രചോദനത്തിൽ നിന്നുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രേരിപ്പിക്കുകയും തൊഴിൽ ബന്ധങ്ങളുടെ മൂലക്കല്ലായി ക്രിസ്ത്യൻ ഐക്യദാർഢ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംഘർഷ സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ക്ഷണിക്കുകയും ചെയ്യുന്ന ചാക്രിക ലേഖനമാണിത്. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ പ്രത്യേകമായി റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പ നൽകുന്ന ഏതാനും പ്രായോഗികമായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. തൊഴിലാളികളെയും തൊഴിൽദാതാക്കളെയും ഇരുചേരിയിൽ നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള വിദ്വേഷത്തിലേക്കും മാത്സര്യത്തിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിപ്ലവാത്മകമായ ഒരു ആഹ്വാനവുമായി ലിയോ പതിമൂന്നാമൻ പാപ്പ മുൻപോട്ടു വരുന്നത്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിനും പരസ്പരം കേൾക്കുന്നതിനും കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്ന പാപ്പ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും നൽകുവാൻ കഴിയുന്ന നിരവധിയായ സംഭാവനകളെ കൂടുതൽ മൂല്യവൽക്കരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, വിധവകളെയും അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും നൽകേണ്ടുന്ന സംരക്ഷണം എന്നിങ്ങനെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യവും എല്ലാവരും ഉൾക്കൊള്ളണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സംസ്കാരങ്ങളുടെ പുരോഗതിയും ജീവിതത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എപ്രകാരമുള്ള മാറ്റങ്ങളാണ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും തമ്മിലുള്ള ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനെ തന്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ പ്രവൃത്തികളുമായി സംയോജിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ പറയുന്നത്.
സാർവത്രികമായ ഒരു സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ പൊതുനന്മ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങൾക്ക് നടുവിലും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനമായി മാറുന്നതിനാണ്. ആയതിനാൽ പരസ്പരം ആശയവിനിമയം നടത്തി ഒരു രാഷ്ട്രം രൂപീകരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയെ ത്വരിതപ്പെടുത്തുന്ന അസോസിയേഷനുകൾ വളർത്തുവാൻ ഭരണാധികാരികൾക്കുള്ള കടമയെയും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്താതിരിക്കുവാനും പൊതുനന്മയുടെ മറവിൽ തിന്മ ചെയ്യാതിരിക്കുവാനും ഏറ്റവും ജാഗ്രതയോടെ ഇത്തരം അസോസിയേഷനുകളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുക സാധ്യമാവുകയുള്ളൂ. ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ സഭയിലും ഉണ്ടെന്നുള്ള വസ്തുതയും പാപ്പ അടിവരയിടുന്നു. സഭയുടെ നേതൃത്വത്തിൽ ഉള്ള കൂട്ടായ്മകൾ എന്നാൽ നിരോധിക്കപ്പെടുന്നതും വിലക്കുകൾ ഏർപ്പെടുത്തപ്പെടുന്നതും അന്നത്തെ പോലെ തന്നെ ഇന്നും യാഥാർത്ഥ്യമാണെന്നുള്ള സത്യം നാം മറന്നുപോകരുത്. എന്നാൽ ഇത്തരം നിരോധനങ്ങൾ കത്തോലിക്കാ സംഘടനകൾക്കെതിരെ ഏർപ്പെടുത്തുമ്പോൾ മതത്തിനും രാഷ്ട്രത്തിനുമെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തുന്ന ആളുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറയുന്നു. തൊഴിലാളി സംഘടനകൾ ഇന്ന് പലതുണ്ടെങ്കിലും അവയെ ശരിയേത് തെറ്റേത് എന്ന് വിവേചനത്തോടുകൂടി സമീപിക്കുന്നതിനുള്ള കടമയും പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൊഴിലാളികളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിൽ കത്തോലിക്കാ സഭയ്ക്കുള്ള കടമകളും പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കത്തോലിക്കാ കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് കൊണ്ടുവന്ന നേട്ടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ സംഘടനകൾ ബാഹ്യപ്രേരണകളുടെ ദുരാത്മക ശക്തികൾക്ക് ഒരിക്കലും കീഴടങ്ങരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് സമൂഹത്തിൽ ഒന്നിച്ചു ചേരുവാനുള്ള സ്വതന്ത്ര അവകാശമുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ്യത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് അവർ കരുതുന്ന സംഘടനയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കണമെന്ന ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം ലിയോ 13-ാമന്റേതാണ്. ശാരീരികവും സാമ്പത്തികവും ധാർമ്മികവുമായ ക്ഷേമത്തിൽ വ്യക്തികളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം സംഘടനകൾക്കുള്ള കടമകളും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. താഴ്ന്ന വിഭാഗങ്ങളുടെ ഭൗതികവും ധാർമ്മികവുമായ ക്ഷേമത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ കത്തോലിക്കാ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നതിനാൽ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ദൈവീകമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നുവെന്നും പാപ്പ പറയുന്നു. കൂട്ടായ്മയിൽ ഐക്യപ്പെടുകയും വിവേകപൂർവ്വം നയിക്കപ്പെടുകയും ചെയ്താൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംഘടനകൾക്ക് സാധിക്കുമെന്ന് ലിയോ 13-ാമൻ പാപ്പ വിലയിരുത്തുന്നുണ്ട്. തെറ്റായ പ്രതീക്ഷകളാലും വ്യർത്ഥമായ മിഥ്യാധാരണകളാലും വഞ്ചിക്കപ്പെടുന്ന ദരിദ്രരായ തൊഴിലാളികളെ ശരിയായ ദിശയിൽ നടത്തുന്നതിനും അവർക്ക് നീതിയുക്തമായതും അന്തസ്സാർന്നതുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും കത്തോലിക്കാ സംഘടനകൾക്ക് സാധിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ലിയോ 13-ാമൻ പാപ്പായുടെ ഈ ക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്കാ സംഘടനകൾക്ക് ഏറെ ഊർജം പകർന്നു എന്നതിൽ കാലം സാക്ഷിയാണ്. ലിയോ 13-ാമൻ പാപ്പായെപ്പോലെ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ പ്രസക്തിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ വർദ്ധിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികളും സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സുവിശേഷ പ്രഘോഷണത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുത്ത ബിഷപ്പ് ഫുൾട്ടൺ ഷീന്റെ മാതൃക ഇന്നത്തെ യുവജനങ്ങൾക്കും പുതുതലമുറകൾക്കും മാതൃകയാക്കാവുന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. സെപ്റ്റംബർ 25 ഫ്രാൻസിലേക്കു നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപായി സെപ്റ്റംബർ 23 വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ സംസാരിക്കവെയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് ബിഷപ്പ് ഷീന്റെ മാതൃകയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് എടുത്തുപറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിച്ച ഈ മെത്രാന്റെ മാതൃകയും മാധ്യസ്ഥ്യവും സന്തോഷപൂർവമായ ആവേശത്തോടെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ അനേകർക്ക് പ്രചോദനമാകട്ടെയെന്ന് പരിശുദ്ധ പിതാവ് ആശംസിച്ചു. സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മിസൗറിയിലെ സെന്റ് ലൂയിസിലുള്ള ദിഡോമറ്റ് അമേരിക്ക സെന്ററിൽ ബിഷപ്പ് ഫുൾട്ടൺ ഷീനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടക്കും. സുവിശേഷവത്കരണ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെയായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇപ്പോഴും ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന തന്റെ പ്രഥമ ചാക്രികലേഖനത്തിൽ താൻ മുന്നോട്ടുവയ്ക്കുന്ന മനുഷ്യരായി തുടരാനുള്ള കടമയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായാണ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കെത്തുകയെന്ന് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റർ അന്ത്രയ തൊർണിയെല്ലി. സാങ്കേതികവിദ്യകൾ സാങ്കേതിക പിരിമുറുക്കങ്ങളിലേക്കു നയിക്കുകയും മനുഷ്യജീവിതത്തിനും അതിന്റെ അന്തസ്സിനുമെതിരായ ആക്രമണങ്ങളും യുദ്ധത്തിന്റെ ക്രൂരതയും അതിനെ അനിവാര്യമെന്ന നിലയിൽ സാധാരണവൽക്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളും മുന്നേറുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ മാനവികതയിൽ തുടരാനുള്ള പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനമെന്ന ആശയം മുന്നോട്ടുവയ്ക്കുന്ന പാപ്പയുടേത് അധികാരത്തിന്റെയും ശക്തിയുടെയും ന്യായചിന്തകളോട് ചേർന്നു പോകുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ പ്രശസ്തമായിരുന്ന ഫ്രാൻസിലേക്ക് തന്റെ 5 അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായെത്തുന്ന ലിയോ 14 പാപ്പയെ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രാദേശിക കത്തോലിക്കാ സഭ. ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പ് ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെയും മൂല്യച്യുതിയുടെയും മുന്നിൽ വിശ്വാസത്തിന്റെ പ്രകാശം പരത്താനും മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും മനുഷ്യാന്തസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും പരിശുദ്ധ പിതാവിന്റെ സന്ദർശനവും പ്രഘോഷണങ്ങളും സഹായകരമായേക്കും. നേപ്പാളിന്റെ മധ്യവടക്കൻ മേഖലകളിലുണ്ടായ കനത്ത പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണെന്നും പ്രളയത്തിനുശേഷം 1 പിന്നിട്ടുകഴിഞ്ഞിട്ടും 14,000 കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് സെപ്റ്റംബർ 23 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് 414 കുട്ടികളടക്കം 440 പേർ വിദ്യാഭ്യാസ മേഖലയിൽ മരണമടയുകയോ കാണാതാവുകയോ ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് സംഘടന എഴുതിയത്. ധാദിംഗ്, നുവാക്കോട്ട്, റസുവ ജില്ലകളിലെ 62 സ്കൂളുകളിലും പഠനകേന്ദ്രങ്ങളിലുമായി 14,000+ കുട്ടികൾക്ക് പഠനം തുടരാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നേപ്പാളിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി അലീച്ചെ അകുങ്ക പ്രസ്താവിച്ചു. ദുരന്തബാധിത മേഖലകളിൽ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത് കുട്ടികൾക്ക് സുരക്ഷിതത്വവും സാധാരണ ജീവിതത്തിന്റെ താളവും പ്രതീക്ഷയും വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ശ്രീമതി അകുങ്ക അഭിപ്രായപ്പെട്ടു. സുഡാനിലെ വടക്കൻ കോർഡോഫാൻ സംസ്ഥാനത്തെ ഷിക്കാൻ പ്രദേശത്ത് 2 ഗോഡൌണുകൾക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3.3 ലക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമഗ്രികൾ നശിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. സെപ്റ്റംബർ 20-നുണ്ടായ ആക്രമണത്തിൽ 292,000-ലേറെ സ്കൂൾ പാഠപുസ്തകങ്ങളും അറബി ഭാഷയുടെയും ഗണിതത്തിന്റെയും ആവർത്തന പഠനത്തിനായി തയ്യാറാക്കിയ 40,000 പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. ഈ ആക്രമണം ആയിരക്കണക്കിനു കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശിശുക്ഷേമനിധി വിലയിരുത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ അവസാന ഭാഗമാണ് നാം കേൾക്കുന്നത്.

കൂട്ടായ്മയുടെ ശക്തിയെ എടുത്തുകാണിക്കുന്ന പഠനങ്ങളാണ് കത്തോലിക്കാ സഭ എക്കാലത്തും നൽകിയിരിക്കുന്നത്. അതിനു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഈ കൂട്ടായ ശക്തി മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തുകാണിക്കുന്നു. സഭയെ വിശദീകരിക്കുന്ന എക്ലേസിയ എന്ന ഗ്രീക്ക് പദവും കൂട്ടായ്മ ഭാവത്തെയാണ് അടിവരയിടുന്നത്. എക്ലേസിയ എന്ന വാക്കിന്റെ പദോൽപത്തി പുരാതനമായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. സമ്മേളനം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നർത്ഥം വരുന്ന എക് കാലയോ എന്നീ രണ്ടു പദങ്ങളുടെ സംയോജനത്തിൽ നിന്നുമാണ് എക്ലേസിയ എന്ന പദം രൂപപ്പെട്ടത്. തുടക്കത്തിൽ എക്ലേസിയ എന്നത് പുരാതന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളിലെ പൗരന്മാരുടെ രാഷ്ട്രീയ സമ്മേളനത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ സ്വീകരിച്ച ഈ പദം ക്രിസ്തീയ സഭയെ സൂചിപ്പിക്കുവാൻ തുടങ്ങി. ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം സഭയുടെ തനിമ തന്നെ ഈ കൂട്ടായ്മയിൽ ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് സഭ എപ്പോഴും ജനങ്ങളോട് ചേർന്നു നിൽക്കുവാനുള്ള ക്ഷണം നൽകുന്നത്. ഇത് ദൈവവുമായും സഹചരുമായുമുള്ള കൂട്ടായ്മയെ അർത്ഥം വയ്ക്കുന്നു. സഭയുടെ ഈ കൂട്ടായ്മ ദർശനത്തിന് മാതൃകയാണ് ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും

13-ാം പാപ്പായുടെ സാമൂഹിക ചിന്തയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യനും അവന്റെ അന്തസ്സിനോടുമുള്ള ബഹുമാനമായിരുന്നു. ഈ അടിസ്ഥാന തത്വത്തിന് ഹാനികരമായേക്കാവുന്ന എല്ലാറ്റിനെയും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. പണം, പുരോഗതി, സാങ്കേതികവിദ്യ, പ്രകൃതിയെ നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള കഴിവ് എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ പാപ്പ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ചാക്രിക ലേഖനം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തുള്ള സാമൂഹിക സംഘടനകൾക്കും ആഗോള നേതൃത്വങ്ങൾക്കും വലിയ വഴികാട്ടിയായി മാറി. തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും അവകാശങ്ങളുടെയും കടമകളുടെയും പുനർവിചിന്തനം, ന്യായമായ വേതനവും നീതിയുക്തമായ തൊഴിലവസ്ഥകളും, സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, ദുർബലർക്കും ദരിദ്രർക്കുമുള്ള പ്രത്യേകമായ പരിഗണന എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹികമായ ഒരു പരിഷ്കരണത്തിന് ആഹ്വാനം നൽകുന്ന ഈ ചാക്രിക ലേഖനം അതിന്റെ അവസാന താളുകളിൽ ഈ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഏറെ ആവശ്യമായ കൂട്ടായ്മയുടെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക പ്രചോദനത്തിൽ നിന്നുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രേരിപ്പിക്കുകയും തൊഴിൽ ബന്ധങ്ങളുടെ മൂലക്കല്ലായി ക്രിസ്ത്യൻ ഐക്യദാർഢ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംഘർഷ സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ക്ഷണിക്കുകയും ചെയ്യുന്ന ചാക്രിക ലേഖനമാണിത്. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ പ്രത്യേകമായി റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലിയോ 13-ാം പാപ്പ നൽകുന്ന ഏതാനും പ്രായോഗികമായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. തൊഴിലാളികളെയും തൊഴിൽദാതാക്കളെയും ഇരുചേരിയിൽ നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള വിദ്വേഷത്തിലേക്കും മാത്സര്യത്തിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിപ്ലവാത്മകമായ ഒരു ആഹ്വാനവുമായി ലിയോ 13-ാം പാപ്പ മുൻപോട്ടു വരുന്നത്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിനും പരസ്പരം കേൾക്കുന്നതിനും കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്ന പാപ്പ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും നൽകുവാൻ കഴിയുന്ന നിരവധിയായ സംഭാവനകളെ കൂടുതൽ മൂല്യവൽക്കരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, വിധവകളെയും അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും നൽകേണ്ടുന്ന സംരക്ഷണം എന്നിങ്ങനെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യവും എല്ലാവരും ഉൾക്കൊള്ളണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സംസ്കാരങ്ങളുടെ പുരോഗതിയും ജീവിതത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എപ്രകാരമുള്ള മാറ്റങ്ങളാണ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും തമ്മിലുള്ള ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനെ തന്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ പ്രവൃത്തികളുമായി സംയോജിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ 13-ാം പാപ്പ പറയുന്നത്. സാർവത്രികമായ ഒരു സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ പൊതുനന്മ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങൾക്ക് നടുവിലും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനമായി മാറുന്നതിനാണ്. ആയതിനാൽ പരസ്പരം ആശയവിനിമയം നടത്തി ഒരു രാഷ്ട്രം രൂപീകരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയെ ത്വരിതപ്പെടുത്തുന്ന അസോസിയേഷനുകൾ വളർത്തുവാൻ ഭരണാധികാരികൾക്കുള്ള കടമയെയും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്താതിരിക്കുവാനും പൊതുനന്മയുടെ മറവിൽ തിന്മ ചെയ്യാതിരിക്കുവാനും ഏറ്റവും ജാഗ്രതയോടെ ഇത്തരം അസോസിയേഷനുകളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുക സാധ്യമാവുകയുള്ളൂ. ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ സഭയിലും ഉണ്ടെന്നുള്ള വസ്തുതയും പാപ്പ അടിവരയിടുന്നു. സഭയുടെ നേതൃത്വത്തിൽ ഉള്ള കൂട്ടായ്മകൾ എന്നാൽ നിരോധിക്കപ്പെടുന്നതും വിലക്കുകൾ ഏർപ്പെടുത്തപ്പെടുന്നതും അന്നത്തെ പോലെ തന്നെ ഇന്നും യാഥാർത്ഥ്യമാണെന്നുള്ള സത്യം നാം മറന്നുപോകരുത്. എന്നാൽ ഇത്തരം നിരോധനങ്ങൾ കത്തോലിക്കാ സംഘടനകൾക്കെതിരെ ഏർപ്പെടുത്തുമ്പോൾ മതത്തിനും രാഷ്ട്രത്തിനുമെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തുന്ന ആളുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറയുന്നു. തൊഴിലാളി സംഘടനകൾ ഇന്ന് പലതുണ്ടെങ്കിലും അവയെ ശരിയേത് തെറ്റേത് എന്ന് വിവേചനത്തോടുകൂടി സമീപിക്കുന്നതിനുള്ള കടമയും പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൊഴിലാളികളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിൽ കത്തോലിക്കാ സഭയ്ക്കുള്ള കടമകളും പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് കൊണ്ടുവന്ന നേട്ടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ സംഘടനകൾ ബാഹ്യപ്രേരണകളുടെ ദുരാത്മക ശക്തികൾക്ക് ഒരിക്കലും കീഴടങ്ങരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് സമൂഹത്തിൽ ഒന്നിച്ചു ചേരുവാനുള്ള സ്വതന്ത്ര അവകാശമുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ്യത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് അവർ കരുതുന്ന സംഘടനയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കണമെന്ന

ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം ലിയോ പതിമൂന്നാമന്റേതാണ്. ശാരീരികവും സാമ്പത്തികവും ധാർമ്മികവുമായ ക്ഷേമത്തിൽ വ്യക്തികളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം സംഘടനകൾക്കുള്ള കടമകളും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. താഴ്ന്ന വിഭാഗങ്ങളുടെ ഭൗതികവും ധാർമ്മികവുമായ ക്ഷേമത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ കത്തോലിക്കാ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നതിനാൽ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ദൈവീകമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നുവെന്നും പാപ്പ പറയുന്നു. കൂട്ടായ്മയിൽ ഐക്യപ്പെടുകയും വിവേകപൂർവം നയിക്കപ്പെടുകയും ചെയ്താൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംഘടനകൾക്ക് സാധിക്കുമെന്ന് ലിയോ പതിമൂന്നാമൻ പാപ്പ വിലയിരുത്തുന്നുണ്ട്. തെറ്റായ പ്രതീക്ഷകളാലും വ്യർത്ഥമായ മിഥ്യാധാരണകളാലും വഞ്ചിക്കപ്പെടുന്ന ദരിദ്രരായ തൊഴിലാളികളെ ശരിയായ ദിശയിൽ നടത്തുന്നതിനും അവർക്ക് നീതിയുക്തമായതും അന്തസ്സാർന്നതുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും കത്തോലിക്കാ സംഘടനകൾക്ക് സാധിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ ഈ ക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്കാ സംഘടനകൾക്ക് ഏറെ ഊർജം പകർന്നു എന്നതിൽ കാലം സാക്ഷിയാണ്. ലിയോ പതിമൂന്നാമൻ പാപ്പായെപ്പോലെ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പായും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ പ്രസക്തിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ വർദ്ധിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികളും സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.